പൂരൻ അകം വിസ്മാത് നാനക് രാം നാം തൻ കീതാ പൂരേ ഗുരു പ്രസാദ് പൌടി തോ നാ ചല്ലീ ഖസമ നാല് ലബ് മോഹ വിഗുത്തേ കർത്തബ് കരൺ പലേരിയ മദ് മായാ സുത്തേ ഫിർ ജൂൻ പവായൻ